0: നമസ്തേ, യാർ വിയലിന്തരി?
1: ബാഹുബലി പ്രമോ
0: ബാഹുബലി അവരും.
1: ഓക്കെ.
0: ബാഹുബലി അവർക്ക് മൊതല പ്രശ്ന
1: തമിഴ്നാട് ഇരുപത്തി
0: തമിഴ്നാട് ഇരുപത്തിരി.
1: ഓക്കെ,
0: ತಪ್ಪಾದ ಉತ್ತರ ಬಾಹುಬಲಿ ಅವರ. ಮತ್ತೆ ಮುಂದಿನ ಪ್ರಶ್ನೆಗೆ ಪ್ರಯತ್ನ ಮಾಡಬಹುದು ತಾಪು. ಧನ್ಯವಾದ ಕರೆ ಮಾಡಿದ್ದಕ್ಕೆ. ಹಲೋ ಹಲೋ ನಮಸ್ತೆ. ಹಲೋ ನಮಸ್ತೆ, ಆಕಾಶವಾಣಿ ವಿಜಯಪುರ ಕೇಂದ್ರ. ಹಲೋ.